ആദികെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു ഇദാളു വഫാവേ എമീഹഗ്ഗ ഗാത മെഹ്മാനകു അതുവജ്ജ നമ മെഹ്മാനട്ടകാ വാ ഹഖുത കെവ്വേ എകം വണി തിൻ ദർജ കഷെ വാജിബ് മിംവർകാ മുസ്തഹബ്ബ് മിംവർകാ സദഗാതുഗ ഗതുഗാ ദേവേ മിംവർകെ വാജിബ് മിംവർകി രയകാ ദുവാലേ

ഹം ഈമാൻ വ അദി അല്ലാഹു ആയ ഇകലാംഗ റസൂല ഹറാം കുറ വികന്ത ഹറാം നുകുറ അദി ഹഖ് ദീന തബഅൻ വ മീഹുന്ന തിയബാ മീഹും ഹംഗുറാമ കുറാഷ ഈ ഏവരിൻ നികമതുവേ ദേരവഗം വ ഹാൽ അമില്ല അതുൻ ജിസ്യ ദീഫു മദ്ദാന്ദനേ.

ഇവരെങ്കിൽ അൽമുവരിനായി ഫാദിരിനായി മറിയം ഗഫാനു ധരിക്കലും അൽ മസീഹ് ഈസാ ഗഫാനു അക്കി അല്ലാഹു ഫിയവാ ഇലാഹും ഖംഗാ ഇവരെങ് ഹദുവെ നമവസ് ഇക്കൗ അന്ത ഇലാഹ അളുഖം കുളോമം മെനുവി ഇവരെന്നങ് അമുരു കുറവ്വാഫാ നുവേ എക്കലാങ്ക മെനുവി ഇലാഹകു നുവേ ഏവരെങ് എ ശരീകു കുറാ തകത്തിൻ എക്കലാങ്ക ഹുസ്താഹിർവെ ഒടുകം വേ.

വിജമീസക്കുന്നേ ഹമ കശ്വറും യഹൂദീങ്കെ അൻവരിങ്കെ തെരയിന്നായി നസോറ ഇങ്കെ ഫാദിരിങ്കെ തെരെ ഗിനമീഹും മീസങ്കെ മുദാത ബാതലുഗുത്ഗ അതുല ഖാവുളത്തെ അതി അള്ളോഹുഗെ മകും മീസക്കുൻ ദുരുകുരത്തെ അതി റനായി റിഹി ഖജാനാക്കു അള്ളോഹുഗെ മൗഗ എതകെതി ഹേദനു കൊത്തിബേ മീഹും ധന്നാശെ ഫഹെ വേന്ദിനി അജാബ് ഹുർക്കംഗെ ഖബർ ഏവരെന്ന കലേഗ് ഫാം ദിവ്വാശെ.

ഹും എകലേഗ ഫാനൻ നസ്റു നുദിനസ് ഹമകശ്വരം അല്ലാഹ് എകലേഗ ഫാനൻ നസ്റു ദവി ദമീഹും കുരെ എകകു കംഗാവാ ഹാൽ കാഫിർ വി മീഹും എകലേഗ ഫാനു നെരലി ഹിന്ദുഗേ ഏഗ ദെഖലും സൗറു ഫർബദാഗ ഹൊഹളഗാ തിബ്ബെവി ഹിന്ദുഗേ എകലേഗ ഫാനുഗെ എക്വരിയായം ഹിതാമ നുഖുര വാഷേ ഹമകശ്വരം അല്ലാഹു ഒടിഗം വണി തിമം മെന്നാ എക്കുഗേ വിദാളുവെ ഹിന്ദുഗേ എഹിന്ദു എക്കലേഗ ഫാനം ഹിപ്പുളു ഹമ ജഹ്മായി അമാങ്കം അല്ലാഹു ബാവാ ലിവ്വി അതിഥിയബാ മീഹുന്ന നുഫെന്ന ലഷ്കറു തകകും എക്കലേഗ ഫാനം എക്കലാങ്ക ഗദകം ദെവ്വി അതി കാഫിറുവി മീഹുങ്ക ബസ് എമ്മെ ദവ്വഗം വാ ബസ്കം ഗാ ലിവ്വി അല്ലാഹുഗെ ബസ്ഫുളു എയി എമ്മെ മതിവെരിവെഗം വാ ബസ്ഫുൾക്കം ഗാ ലിവ്വി അല്ലാഹി അസീസ് വന്ത ഹകീം വന്ത റസ്കലാംഗേ.

അതി ഹമകശ്വറും എവരും അല്ലാഹശായ് എകലാംഗ റസൂലായ കാഫിരു ഖമായ് എവരും ഖന്നി ബയഖു ഖംഗാ തിബഗെ മെനുവി നമാദ നാന ഖമായ് നുറുഹി തിബി ബയഖു ഖംഗാവാ ഹാലുഗാ മെനുവി ഹേദ നുഖുറാ ഖമായ് മികംകം ഫിയവ എവരുംഗെ ഹേദത എവരുംഗെ കിബൻ കബൂൽ കുറവ് മനാ ഖുറാ ഖമെന്നതേ.